വാഹത്വം പ്രമാഥേ വാഹത്വം ഗഞ്ചേന വാഹത്വം പഞ്ചേന വാഹത്വം കാലേന വാഹത്വം പാലേ നമോ സർവദേശേ നമോ സർവപേശേ നമ

അഭിനാശിനായകാരോ ബ്രഹ്മാണ്ടുസാരുദ്രമന്ത്രകൃപാൽ കൃപാലും.